0: 7, La Conda, Radio ITN. ജീവിതയ ദിനം നട പോസിറ്റീവ് വൈബ്സ് വിത്ത് ചാർജ്
1: ആയിബോവാൻ സുബ ദവസാക് ദവസാക് തർണേ തമന്നെ ഗുരുതുമാ കാവട കേല്ല അപൂർവ പ്രശ്നയക് അഹനവാ ഗുരുതുമനി മിനിസ്സു മട ദോസ് കേനകൊട്ട മകേ ജീവിതേട വിവിധ അസിരുത എനകൊട്ട മകേ മനസ് ഗൊഡാക് കലബെനവാ മാം കൊഹമദ മേ മനസ് നൊസിൽന വിധിരത യാഗന്നെ കേല മേ ഗുരുവരയാ തർണാകി മേ പ്രശ്ന ഹാങ്ങിതലാ ഓവ കെന്തവാകന കിയാ വിശാല ഗൽ പർവതയാക് ലങ്ങട ഇട്ട പാസ ഓഗേൻ എഹുവാ ബലന്ന് അര മഹ പർവതേ ദേഹ ധർമ്മ കുണാട്ടു എനകൊട്ട തതിൻ സുലം വദിനകൊട്ട ദടി ഔരാഷ്മിയാക് വെടിനകൊട്ട ഏ പർവതേ കലബെനവാദ ഏക ബയവലാ പലായാനുവാദ എമനത്താം കടാകന വരണവാദ തർണയാ കിയുവാ നഹ ഗുരുതുമനി ഏക കിസിമ ദേകട സലേനെ നാ ഏക ഹമതാമ ഏകമ വിദയട നൊസലേ തേനവാ കിയാലാ എതകൊട്ട ഗുരുതുമാ മെഹമ കിയാനവാ ഹരിട്ടും ഹരി ഒബേ മനസത് ഏ പർവതേ വകേ കരഗാന്ന് ബാഹിര ലോക മിനിസ് ഒബട പ്രശംസാ കരായി എമനത്തം ദൊസ്കിയായി വിവിധ കർദര അഭിയോഗെന്ന പൊലുവാൻ ഏവ ഹരിയട പർവതേട്ട വതിന് സുലങ്ക വകേ സുലങ്ക കൊച്ചര തതിൻ വെതുനത് പർവതേ ഏകട കേന്തി ഗന്നെ നഹ ദുഃഖവെന്നിത് നഹ ഒബത് അനുൻഗെ വചനവൽട്ട ബാഹിര സിദുവീം വലട്ട ഒബേ മനസ് കലമെന്ന ദെന്നെ പാ ഒബേ അഭ്യന്തര ശക്തിയെ വർദ്ധനെ കരഗാന്ന് മൊണ കുണാട്ടുവാക് ആവാത് ഒബേ അഭ്യന്തര സാമയെ ആരക്ഷാ കരഗാന്ന് സൻസൻ മനസ്സുകട്ട് ഓണേമ അഭിയോഗിയാക് ജാഗ്രഹണയെ കരഗാന്ന് പൊലുവാൻ ജീവിത കുണാട്ടു തതിൻ പെമിനിയാത് ഒബേ മനസ്സ് പർവ്വതയാക് വകേ സ്ഥിര സാരവ സഹ സൻസന്മ ത്യാഗാന്ന് മതക ത്യാഗാന്ന് അത് ഒബട്ട് ആശീർവാദാത്മക ദവസാക് വേവാ
0: ജീവിത ദിനം നട
2: പോസിറ്റീവ് വൈബ്സ് വിത്ത് ചാർമി.

0: ജാതികളൊത്തരെ മണ്ഡലയായിട്ട് അവധാനിയും കറന്ന് ജാതികളൊത്തരെ മണ്ഡലയെ ഈ ദിവസം ദിനും അതിന് ലദ്ദലൊത്തരായി പത്തുല നില പ്രതിഫല സഹാൻ കറന്നു ജാതികളൊത്തരെ മണ്ഡലയിൽ വിലതീകത്തു മഹജന സമ്പത്ത് അത് സമ്പത്ത് എൻ എൽ ബി ജയ മെഗാപവ് ധനുരിധാന അദഹന് എൻ എൽ ബി ഗോവിസിത് സഹായ എൻ എൽ ബി സുബ് ദിവസത്തരായി പത്ത് അപ്പൊ സൂദനം ഈ ദിവസം ദിനും അതിന് ലദ്ദലൊത്തരായി പത്തുല നില പ്രതിഫല മേ വിധിയായിട്ട് സഹാൻ കറന്നിട്ട് ഈ ആഗസ്തു മാസ ദിവസം മഹജന സമ്പത്ത് ജയഗ്രാഹി ഹായദാസ് ദേശീയ അസൂഹത്തരവന ദിനം വാരയ തമായി ക്രിയാത്മക ഉണേ ജയഗ്രാഹി ഇംഗ്രീസ് അക്ഷരെ ബാട്ട് പത്തുണേ എക്സ് ഇംഗ്രീസ് അക്ഷരെ ജയഗ്രാഹി അങ്ക സഠാൻ നടവാ അങ്ക നവേ അങ്ക തുണ അങ്ക ബിന്ദു അങ്ക ദിക് നവതത്ത അങ്ക ദിക് സഹാവസാന അങ്ക ദിക്കായി ഇതവസതി ജയഗ്രാഹി അങ്ക സഹ ജയഗ്രാഹി ഇംഗ്രീസ് അക്ഷരെ ബാട്ട് പത്തുണേ
1: ගොවිසෙත 4526 වන ජයග්‍රහ දිනුම් වාරයේ දවසේදී ක්‍රියාත්මක වුණා පී ඉංග්‍රීසි අක්ෂරයේ වාසනාවන්ත ඉංග්‍රීසි අක්ෂරයේ ජයග්‍රහය අංක සටහන් වූ අංක 9 අංක 15 අංක 18 සහ අවසානයේට අංක 39
0: മെഗാപവ് ജയഗ്രാഹി ദിനം വാരിയ ദിവസം ക്രിയാത്മകുണ ജയഗ്രാഹി ഇംഗ്രീസ് അക്ഷര ബാട് പത്തുണെ എഫ് ഇംഗ്രീസ് അക്ഷര ജയഗ്രാഹി സുപ്രി അങ്ക ഉണി അങ്ക ഹാത്തറു ജയഗ്രാഹി അങ്ക സടഹന്നുണ അങ്ക തുന അങ്ക തിസ്സക അങ്ക തിസ്ദക സഹ അവസാനേട്ട അങ്ക തിസ്സട വിധിയട്ട
1: മെഗാപവ എം വെനകൊട്ട് ധനു നിധാനയ 2314 വന ജയഗ്രാഹി ദിനം വാരയായി ദിവസത്തെ ക്രിയാത്മകുണെ പി ഇംഗ്രീസ് അക്ഷരയെ വാസനാവന്ത ഇംഗ്രീസ് അക്ഷര ജയഗ്രാഹി അങ്ക സടഹന അങ്ക 37 അങ്ക 46 അങ്ക 56 സഹ അവസാനേട്ട അങ്ക 71 വിധിയട
0: ഇതവസതി ഹന്ദഹന്നുലൊത്തരയ്യ ക്രിയാത്മകുണേ ജയഗ്രാഹി 1593 ദിനം വാരേ വിധിയട്ട് ജയഗ്രാഹി ലഗ്ന സങ്കേത ബാട് പത്തുനെ സിംഹ ലഗ്ന സങ്കേതയ ജയഗ്രാഹി അങ്ക അങ്ക 18 അങ്ക 32 അങ്ക 36 സഹ അവസാനേട്ട അങ്ക 46
1: അത് സമ്പത്ത് 859 വന ജയഗ്രാഹി ദിനം വാര എക്സ് ഇംഗ്ലീഷ് അക്ഷരയെ വാസനാവന്ത ഇംഗ്ലീഷ് അക്ഷരയെ വെനക്കൊട്ട് ജയഗ്രാഹി അങ്ക അങ്ക ബിന്ദു അങ്ക ദിക് നവതത്ത അങ്ക ദിക് സഹ അവസാനേട്ട അങ്ക ദിക്കായി ജയഗ്രാഹി അങ്ക ബവട്ട പത്തുനെ അത് സമ്പത്ത് 859 വന ജയഗ്രാഹി ദിനം വാരെ
0: എൻ എൽ ബി ജയ ജയഗ്രാഹി 552 ദിനം വാരെ ജയഗ്രാഹി ഇംഗ്ലീഷ് അക്ഷര ബാട് പത്തുനെ എൻ ഇംഗ്ലീഷ് അക്ഷര ജയഗ്രാഹി അങ്ക സടഹന അങ്ക പഹ അങ്ക എക്ക് അങ്ക ഹാത്ര സഹ അവസാനേട്ട അങ്ക പഹായി എൻ എൽ ബി ജയ 552 ജയഗ്രാഹി ദിനം വരെ ജയഗ്രാഹി ഇംഗ്ലീഷ് അക്ഷര സഹ ജയഗ്രാഹി അങ്ക ബവട്ട പത്തുനെ
1: ശുഭ ദിവസം 400 ജയഗ്രാഹി ദിനം വാരേ ദിവസത്തെ ക്രിയാത്മക ധനു ലഗ്നായി വാസനാവന്ത ലഗ്ന സങ്കേതയ ജയഗ്രാഹി അങ്ക അങ്ക 25 അങ്ക 35 അവസാനേട്ട അങ്ക 43 ഇതെക്കും ശുഭ ദിവസം 400 ജയഗ്രാഹി ദിനം വാരേ ജയഗ്രാഹി പ്രവർദ്ധന അങ്ക സടഹാൻ വെനുവ 3606 വിധിഹട മേവ തമായ ദിവസത്തെ ജാതിക ലോത്തരായി മണ്ഡലയിൽ നികുത്കന ലോത്തരായി പാത്തുള്ള ജയഗ്രാഹി അങ്ക സഹ ജയഗ്രാഹി ഇംഗ്ലീഷ് അക്ഷര ബവട്ട് പാത്തുണി
0: ജീവിതത്തെ സഹിതയായിട്ട്
1: വാസനാവേ ആശീർവാദ
0: ജാതിക ലൊത്തരായി മണ്ഡലയിൽ ഒത്തരായി പത്ത് വെടി വെടിയൻ വിലതീകാൻ ലക്കന മോർണിംഗ് ന്യൂസ് അലർട്ട് ഹാങ്ങിന് വില ഉദയസനഹായി
1: വിനാനി തിസായി

0: ചാതികൾ ഉത്രായി മണ്ഡലി സഹകാർ സമനധികാരി പാലന് ചന്ദ്ര ഹേരത് മഹാത്മിയ മേസ്താർ സംബന്ധമാണ് ഇത് എൻ എൽ ബി ലൊത്തറയ്യ ഗന്നോക്കിലക്കിയാണ് വെടിവെടിയും ഗന്നോക്കിലക്കിയാണ് ഈ ഗന്നകമ്മ മതക്കറണ്ണോയ കോട്ടി കണ്ണിൻ മില്ലികാനും തയ്യാകി തിന്നോ വകയും റൊട്ടയ സംവാദനേട്ട ദായകത്തെ ദീലക്കിയ ചാതികൾ ഉത്രായി മണ്ഡലി ഇങ്ങനെ മതക്കറി ഇങ്ങനെ അതോടെ ടിക്കറ്റ് കണ്ടകിയലായി അപ്പി മേ
1: നോക്കിയാക്കിയോ
0: മുഖദ് ഹെമുണത്വാട് സുപ്രി ജാഗ്രഹാനക് അത്യുദിന അവസ്ഥ ഭക്തിയാണ്.

എക്കൊലായി വിനോദി ഹതലി സിഖ വെലാവനങ്ങാരി ഇക്മേലട്ട് കാണുവാനേതും വെലാവ കയറി അപ്പിട്ട് വെതകത്തിനുമാ ക്യാമാക്കാൻ ഹിറ്റനക്കൊട്ട് സമഹാരക് വെലാവട്ട് അപ്പി മുന്നഹാരി ഡയാ ഗാന്ധിയാനപ്പെട്ട് അനിവാര്യം എക്സ്പയർ ഡേറ്റ് ബലനോ ഹതുപുതിനി ബലനോ ഇതിനേക്കാ തരകന തമ്മി ഹൊന്ന ക്യാമാക്ത് ആമേക്ക് ഗുഡക് പരണ വെലാത് കിലം തീരണേ കാണി നേത് ഗുഡക് പരണായി എക്സ്പയർ ഡേറ്റ് ലങ്ങൈ ലങ്ങൈ വകേ അപ്പി ക്യാമ ഗന്നേ അതന്നുവത് മേ ദിനയക് കിയനക ഹരിയട്ട് അപ്പി വെദഗത് വെനോ ഈ വകേമ തമ്മി മേ കാലയ കിയനദേ അപ്പിട്ട് ഹരിയട്ട് വെദഗത് വെനവനേ ഇതിൻ കാലേ ഹരി വിധിയോട്ട് യുദാഗത്ത് നിഷ്പാദന നമക്തമായി പാൽവത്ത് കീര കിയന്നേതാണോ അത് ഇതിൻ പാൽവത്ത് ഒഗട്ട് കഥന്ന് ഞങ്ങൾ കിരിട്ടിക്ക് കിരിട്ടിക്ക് ദവാഗന് കൊവിപ്പല വലിയ അരകനെ അവില്ല ഇക്ക പയ ഹത്തലി സട്ടക്കുകയെ പൊഞ്ചി കാളേക്കും തമ്മി ഒഗട്ട് കവട പറ്റക്കറാണ് എത്തക്കോട്ടോ അത് ഗുഡാക് വെലാവ കിരി പൽകര കരത്തിയാകനെന്തല്ല നിമേക്ക് ക്യാമേക്ക് ഹദാന്നെ ആ യോഗട്ട് ഹദാന്നെ എത്തക്കോട്ടോ ആട് റസട്ട് ഗുണട്ട് ഉക്കുവട്ട് ഏ കിരി റസേക്കിട്ട് കന്ന് പുലവങ്ങനെ ഏക്കിന് സമ്മത്തമായി ഇതിന് അപ്പേ ലങ്കാവേദ ദേശീയത ഇതിൻ ദേശീയത കകേക്കുന്നയാട്ട് പെൽവട്ട് യോഗട്ട് കരകിന് റസ് ബലന്നോ ඒ වගේම තමයි ආට තව පුංචි දෙයක් මතක් කරන්න ඕනේ දන නිදානේ ලතරේ පත ගැන අපි වාගෙන ඉන්න ගමන් ආට කෝටිපති සිහිනයක් විසි ලක්ෂපති හීනයක් ආගේ බිස්නස් එකේ සල්ලි ටිකක් මදි වුණා නම් ආට පුළුවන් දන නිදානේ ලතරේ පත අරගෙන බලන්න පුංචි රුපියල් 40කින් ආට මේ හැම දෙයක්ම ලබා ගන්න පුළුවන් මේ විතරක්ම නෙමෙයි සන්නේ බොනස් වාසනාවට හිමිකම් කියන ආට අවස්ථාව හදලා දීලා දිනවල් මොකද දානවාද ඒ තමයි ජාතික ලොතරේ මණ්ඩලය ආට කරන්න තියෙන ලතරේ පත අරගෙන වාගේ സനാവ് ഭാഗ്യനെയാണ് കൗരത്വാലങ്ങട്ട് എനിക്ക് അങ്ങിന്നിപ്പം കൗരത്വാട്ട് അക അത് ഉട തീയാണ്ടിനെ മേദേവാ ലോട്ടിക്ക് ലഭാകാന്ന് മേദേവാ ലോ കിറന്ന് ഒയാട തീയനെ ഹെബദേമ ഭയാകന ഖിലോകെ മഹാൻസിനെ ഹെബദേമ ഹമ്പ കിറകാന്നേത് ഇതിൻ ജീവിതത്തെ ഫലക് മഹാൻസി ഉണാട്ട് സമാരക് വിലാട്ട് അപ്പം മുഞ്ചി മുഞ്ചി അവസ്ഥ ഹദല തരവണി ഏ മുഞ്ചി അവസ്ഥ ഭക്തമായി ജാതിക്കൽ ഒത്തരോയ മണ്ഡലയോട്ട് ഹദല തീല തീരെ ആട തീനെ മുഞ്ചി റുപ്യാൽ ഹത്തലി ഹക്കി ധന നിധാന ലത്രേ പത അരകന് ആകെ ജീവിത ഹീനെ ഹവാ കിറകന്ന് එකලයි විනාඩි 43යි වෙලාව. අපි අමුද බලන්නේ කවුද මේ පැත්තේ ඉන්නේ කියලා බලමු. Good morning කියලා දිනවා මම හගෙන නැද ඉන්නේ. පුල් ඩ්‍රින්ක් වහේ කරනෙන් කුංචි බන්න මම හගෙන ඉන්නවා කියලාද? ආර දෙනන් ලස්සන සින්දක විදිහට මහගෙන ඉන්නෝ. සබෝ දැසන කකා. අපේ වැත්තට නම් වැස්ස කොහෙද ආ ඉන්නේ? උඩගමින් සවිස්කදමයි මැසේජ් එක මට දාලා තිනේ හાર્ට් බීට් අහගෙන ඉන්නවා කියලා තියෙනවා. අපිට ന്യൂസ് අහන්න තියෙනවා ඊට පස්සේ අපි ආය හම්බ වෙන්නේ දවල් 12 තියෙන් පස්සේ ගෙනගත් හින්දා බකරාලේ මම වෙලාවේ මම වහගෙන ඉන්නවා කියලා තිනවා උඩදෙනි මාතායි වගේ මම චාන්දනි මිස් ඉන්නවා රිෆ්කා මිස් චාන්දනි ඔය විතරක්ම නෙවෙයි කව කවුද ඉන්නේ ආ මංජර තමයි මට මැසේජ් එක දාලා තියෙන්නේ ගෙනගත් තියෙන පැත්තට මේ වෙලාවේ වහිනවා කියලා තමයි තියෙන්නේ එහෙම තමයිනේ ලංකාව එක පැත්තකට වහිනවා එක පැත්තකට දැඩි නියගයක් ඇවිල්ලා තියෙන ඉතින් මේ වගේ දෙයක් එකපාර සිද්ධ වෙන පළවෙනි වතාව තමයි ඉතින් දැන් ස්විට්සර්ලන්ත එහෙම හරි සීතල රටක්නේ එතකොට ඒ සීතල රටකට සාමාන්‍යයෙන් අපිට AC එකක් ෆෑන් එකක් එම අවශ්‍ය වෙන්නේ නැහනේ හැබැයි මේ තියෙන එල්ලිනෝ තත්ත්වෙත් එක්ක ස්විට්සර්ලන්තයේ කියන රටට දැන් AC එකක් ෆෑන් එකකුත් අවශ්‍ය වෙලා තිනවා ඒ තරමට අපි හිතන්නේ නැති විදිහට අපේ මේ උෂ්ණත්වය වෙනස් වෙලා තිනේ එල්ලිනෝ තත්ත්වය වෙනස් වෙලා තිනවා ඉතින් කොහොම හරි අපිට මේ හැමදේම එක ඉස්සරහට යන්න වෙනවා නේද 11 විනාඩි 45යි වෙලාව මම ලස්සන සින්දුව ක්ලාස්ටිකර එකේ නින්දවා රමේෂ්ගේ ඉතින් ඒ සින්දුව අපිට අහන්න පුළුවන් රමේෂ්ගේ ලක්ෂණ තමයි මේ සින්දුව කියන්නේ සඳපතියේ අපි හලෙමුද මේ සින්දුව මාත් එක්කම

0: ഹൈ-സ്പീഡ് മൊബൈൽ ഫൈബർ കേന്ദ്രം ഫിറ്റ് കറന്ന് ഒക്കുമ ഡിവൈസസ് കണക്ട് കറന്ന് ഗെയിമിംഗ് വേൾഡ് ലോ ലേറ്റൻസി ഫാസ്റ്റ് ആൻഡ് സ്റ്റേബിൾ അൺലിമിറ്റഡ് തുറക്കുന്ന പാക്കേജ് പ്ലസ് എസ്എൽടി മൊബൈൽ ഫൈബർ
1: ഒബേ കോട്ടിപ്പത്തി സിഹിനെ അത് സെബേവേ ഇത് രാത്രി 10ට ലക്കണ്ട അഹന്ന ജാതിക ലോട്ടറി മണ്ഡലയെ സീനുമ ടിക്കറ്റ് പത്തുള്ള ജാഗ്രാഹി പ്രതിഫല അത് രാത്രിയേം ഒബട കിയന എക്കമ റേഡിയോവ ലക്കണ്ട ആയിദും കർവാൻ 35000ක් අතුරින් ഉരെനുര ഗැටෙන ഗായന അഭിഷേകයට ඔබ സൂദാനම්ද
2: අපි සොයන්නේ
1: Golden Voice Langadima Sathi Dinabala Dahawal Ekada